സുദസനദിയെ ചൂടരണ്ടി. പ്രേമസ്വരൂപരായ വിദ്യാർത്ഥുലാര, വിദ്യാബോധകുലാര, വിദ്യാഭിമാനുലാര, പുടമനെ അവതരിച്ചിന പ്രതി മാനവനക്കു സത്യമേ പ്രത്യക്ഷ ദൈവം. ഈ ചരാചര പ്രപഞ്ച